ഉണ്ടായി എന്ത് ചെപ്പ വീടിമൊക്കെ പണ്ടുക പകൊടുത്തെ കുപ്പ തൊട്ടി പക്കനേ തീക്കുട്ട് റിക്ഷ കാലിപട്ടോ ഗാസ് ബൈക്കു മാഞ്ച കൂട്ടി വെള്ള ഗോളിക്കായ ഗാളിപ്പാട്ട പാടതാ അകടം തകടം നെമ്മതിക്ക് തന്ത